നമ്മുടെ കരത്തിലെ അപ്പാ ഉപ്പ് കൊട്ടിക്കറേ നാണ്ടവരെ അപ്പൊ ആം തേവനെ കത്താവേ ഉമ്മടെ ഉമ്മടെ കരം ഒന്നേ ഒവ്വൊരുവരോടും കൂടെ ഇരുക്കട്ടെ മാണ്ടവരെ നീ വന്ന് ജപിക്കറ ഒവ്വൊരു സഹോദര സഹോദരികളും പാദപടിയിൽ ഒപ്പ് കൊടുക്കറേ നിൻ രാജാ

ുകളാൽ അവരെ തൊട്ട് കുണപ്പെടുത്തുന്ന കൊപ്പനെ ആവിയാനവരെ പിള്ളകൾ പെൺപിള്ളകൾ ആൺപിള്ളകൾ എല്ലാം യുദ്ധ അപായത്തിലിരുന്ന് നൊന്തുപോയിരിക്കാർ കായപ്പെട്ടിരിക്കാർ തകപ്പനെ അവർ തൊടുന്ന കപ്പനെ ആവിയാനവരെ കൊത്തു ചെൽവ.

ും വരവെക്കൂടിയ പിള്ളകളാകെ മാറ്റും തകപ്പനി, അവിയാനവരെ മാറ്റും തകപ്പനി, ഉമത് സത്തത്തെ ഒലിക്കപ്പെടും തകപ്പനി, ഉമത് നാമത്തെ ഉച്ചരിക്കപ്പെടും തകപ്പനി, എല്ലാ വാലിബ പിള്ളകളും ഉമ്പോ ഉമത് പാതയിൽ നടക്ക വഴി കാട്ടുകളും തകപ്പനി, യേശുദാനും കടവുള്ള എൻപതി എല്ലോർക്കും ഒല്ലി ഭരപ്പ ചെയ്തിട്ടില്ലെന്ന് തകപ്പനെ, അപ്പാ തകപ്പനേ ഉമ്മ നാപത്തെ എങ്കും ഓരാലും ഉച്ചരിക്കപ്പെടുന്ന തകപ്പനെ അവർ

ആവിയാൻ ആവിയാൻ അങ്കിയാൻ വിടുതലേ ഉണ്ടാവും. അന്ന് വിടുതലയോട് ആരാധിക്കുന്ന സംഘം വാനോളി തന്നീനെ ഉമക്ക് കൊടി ഉലകത്തിലെ ഇതൊക്കെ നീ പെരിയവനാണ്ടവൻ. നാളുമ്മ നന്ദിയോട് സ്തോത്രിക്കും, നന്ദിയോട് സ്തോത്രിക്കും കാലങ്ങൾ.

എന്ത് പൂയൽ വന്ന് മോദി താക്കിനാലും ഞാൻ അസൈക്ക പടുവതില്ലേ ആമയ്യ. ആണ്ടവരെ ഉമ്മുടെ കിരുപൈ ഉമ്മുടെ ഇരക്കം എങ്ങളോട് ഇരിക്കിറപടിയാ. ആണ്ടവരെ നാങ്കൾ അസൈക്കപ്പെടുവതില്ലേ. ദേവനേ ഉമ്മ എങ്ങൾക്ക് മുൻപാക നാങ്കൾ വൈത്തിരിക്കോം. ആണ്ടവർ താവീത് രാജാ സൊന്നതു പോലെ കത്തരേനക്ക് മുൻപാക ഇരിക്കാണ്. ആണാതെ അസൈക്കപ്പെടുവതില്ലേ ആണ്ടവർ. നീരങ്ങളെ കണ്ണിൻ മണി പോലെ പാതുകാക്കുന്ന ദേവനായിരിക്കീരേ. ആണ്ടവരെ എപ്പോഴും നാങ്കൾ വന്നടിയത്തക്ക കന്മലയായിരിക്കീരപ്പ. സ്തോത്രം സ്തോത്രം. നമ്മുടെ ജീവവസനത്തെ അനുപ്പി നമ്മുടെ മക്കളെ നീർ ഗുണപ്പെടുത്തുകീര. ആണ്ടവരെ ഇന്ന് ആരാധനയിലെ പങ്കുകൊള്ളുക ഒവ്വൊരുവർക്കും സുഖത്തെയും ആരോഗ്യത്തെയും ബലനെയും നീ കൊടുത്തിരിക്കുന്നപടിയാൽ സ്തോത്രം. ആണ്ടവരെ ഉമ്മയെ നമ്പി ഉമ്മിടത്തിൽ വരുകിറ ഒവ്വൊരുവരെയും നമ്മുടെ തളുമ്പോലാൽ നീർ ഗുണമാക്കുന്നപടിയാൽ സ്തോത്രം അപ്പ. നമ്മുടെ വസനമെങ്കൾക്ക് ആവിയായും ജീവനായും പുറപ്പെട്ട് സകല കാര്യങ്ങളെയും ചെയ്യുന്നപടിയാൽ സ്തോത്രം. ജനം ആണ്ടവരെ ഉമ്മെ തുതിക്കത്തക്കതാക നീരു ആണ്ടവരെ ഒരു കൂട്ട ജനങ്ങളെ തെരിഞ്ഞെടുത്ത് ഇവിടെ രക്ഷിപ്പൈ കൊടുക്കുകയിലേ അതക്കായി സ്തോത്രം. ഉമ്മെ അണ്ടി വരുകവർ ആണ്ടവരെ ദേവനിടത്തിൽ ചേരുങ്ങൾ. അപ്പോഴും അവർ ഉള്ളിടത്തിൽ ചേരുവാർ എന്ന് സ്വന്തം വാർത്തയിൻപടി നീർ ഒവ്വൊരുവരോടും ആണ്ടവരെ കൂടെ ഇരുന്ന് ഉമ്മെ വെളിപ്പെടുത്തുന്നപടിയാൽ സ്തോത്രം. സ്വാമി ഇവിടെ വസനമാണത് ആണ്ടവരെ എങ്ങൾക്ക് പെലനായിരിക്കുന്നപടിയാൽ സ്തോത്രം. ആണ്ടവരെ ഇവിടെ വേദത്തെ ആണ്ടവരെ മറക്കാതെപടി ജനങ്ങൾ ഒവ്വൊരുവരും ആണ്ടവരെ ഉമ്മുടെ ആണ്ടവരെ വാർത്തയെ ഏറ്റുകൊണ്ട് നടക്കത്തക്കതാക നീരങ്ങളെ പോതിത്ത് വഴി നടത്തുന്നപടിയാൽ സ്തോത്രം. ഇത് കാലവേളയിലും ആണ്ടവരെ തേവനെ എങ്ങളെ ആരായ്ന്ന് എങ്ങൾ ഹൃദയത്തെ അറിഞ്ഞു കൊള്ളും. ആണ്ടവരെ എങ്ങളെ സോദിത്ത് ആണ്ടവരെ എങ്ങൾ ചിന്തനകളെ അറിഞ്ഞു കൊള്ളുംപടിയാൽ ഇത് കാലവേളയിലെ വന്നിരിക്കുന്ന ഒവ്വൊരുവരെയും ആശീർവദിങ്ക സ്വാമി. എങ്ങൾക്ക് ആണ്ടവരെ ബലനും കോട്ടയും മരണം അടയ്ക്കലവുമായി ഇരുപ്പവരെ ഉമക്ക് നന്ദി സെലുത്തുകോം. നല്ല നീപ്പാച്ചിലാണ് ഇടങ്ങളിൽ എങ്ങളെ മേക്കിറ നല്ല മേയ്പ്പനെ ഉമക്ക് നന്ദി സെലുത്തുകോം. നീരങ്ങൾക്കായ ജീവനെ കൊടുത്ത ദേവനല്ലവോ അതുക്കായി നന്ദി സെലുത്തുകോം. തുതിക്കുറോം തുതിക്കുറോം. തുതിയിൽ പ്രിയപ്പെടുകിற ദേവനെ എപ്പോഴും ഉമക്ക് നന്ദി സെലുത്തുകോം. അപ്പ വാഴ്ക്കയിലെ ചെയ്ത ഒവ്വൊരു കിരുപകൾ നീർ പാരാട്ടിയ ഒവ്വൊരു അൻപുക്കായി ഞങ്ങൾ നന്ദി സെലുത്തുകോം. ആണ്ടവരെ എങ്ങളെ മറവാമൽ നാൾതോറും എങ്ങളെ പോഷിത്ത് പരാമരിത്ത് പാതുകാത്തു വരുകിറവരെ സ്തോത്രം. ഇതോ ഉൻ പോക്കെയും വരത്തെയും ഇത് മുതൽ കൊണ്ട് പാതുകാപ്പേൻ എന്ന് സ്വന്നവരെ സ്തോത്രം. നന്ദി നന്ദി നന്ദി അപ്പ. നീരങ്ങൾക്ക് പോതുമാണ് തഹപ്പനാക ആണ്ടവരെ എങ്ങളെ തേറ്റുകിற ഒരു തഹപ്പനാക നീർ ഇരുക്കിറപടിയാൽ സ്തോത്തരിക്കുറോം. നന്ദി സെലുത്തുകിറോം നന്ദി സെലുത്തുകിറോം. നന്ദി രാജാ നന്ദി രാജാ. എല്ലാവറ്റക്കും മേലാക ആണ്ടവരെ എപ്പോഴും ആണ്ടവരെ എങ്ങൾക്ക് കൊടുക്കുന്ന ദേവ സമാധാനം ആണ്ടവരെ എങ്ങൾ ഹൃദയങ്ങളെയും എപ്പോഴും എങ്ങൾ ചിന്തകളെയും ആണ്ടവരെ ക്രിസ്തു യേശുക്കളാക കാത്തുകൊള്ളുംപടി നീ ചെയ്യുന്ന ഒവ്വൊരു കിരുവയ്ക്കായി നന്ദി നന്ദി നന്ദി. ഞങ്ങൾ പാടും പോതു ആണ്ടവരെ നിങ്ങൾ ഉദടുകളും നിങ്ങൾ വീട്ടുകൊണ്ട് എങ്ങൾ ആത്മാവും ആണ്ടവരെ എപ്പോഴും ഗംഭീരത്ത് മകളത്തക്കതാക നീരങ്ങൾക്ക് ആണ്ടവരെ ഇരിക്കുന്നപടിയാൽ നന്ദി സെലുത്തുകിറോം. ഭൂമിയും കുടികളെ കത്തരെ തുതിത്ത് പാടുങ്ങൾ. കത്തർ നല്ലവർ നല്ലവർ അവർ കിരുവൈ എന്നുള്ളതെന്ന് തുതിപ്പതാക തുതിപ്പതാക എന്ന് സ്വന്നവരെ സ്തോത്രം. എനക്കൊരു ജനമുണ്ടു അത് എന്നെ തുതിത്ത് തുതിത്ത് പോ

രാജ്യത്തെ നീതിയും തേടുങ്കടും സൊന്നിരേ അയ്യാ രാജാ. ഇരക്കത്തിൽ ഐശ്വര്യമുള്ള ദൈവമേ, നമ്മുടെ കരത്തിൽ നിങ്ങളെ താഴ്ത്തി ഒപ്പ് തരുമപ്പ. എന്താകപ്പനെ നിങ്ങളുടെ നിനവുകളിലെ ചിന്തനകളിലെ നിങ്ങളുടെ വായിൻ വാർത്തകളിലെ ആണ്ടവരെ നമ്മുടെ നേസമെടുക്കുംപടി ചോദിക്കരുത് കർത്താവേ. ഉമ്മടി ആണ്ടവരെ ദേവനെ, നേസ അഗ്നി ഞങ്ങൾ മേൽ കറ്റി എരിയുംപടി ചോദിക്കരുത്. നേസം പൊടി ഞങ്ങൾ മേൽ